ഇനി കുമ്പും മാടി തലയാട, പൊണ്ണും പയ്യനോ വിളയാട, കൂടി നിക്കിര ഉരുസനോ കൊണ്ടാട പോകുതയ്യാ.